0: കൗണ്ഡിന്യ ഗോത്രജാതായ മംഗളം ശ്രീ ഹനുമതേ ഓം.
1: We have just played you some Vedic chanting. Radio Sai now offers you some Sikh kirtans.